ശൈവം സരിതായ സുമംഗളം ജ്ഞാനാനന്ദ സ്വരൂപായ സിദ്ധി ബുദ്ധി പ്രദായിനി കലികൽമശനാശിനി കൃഷ്ണമാര്യേ സുമംഗളം ജംഭീരൈക്ക് നിന്ദപത്രൈച്ച ഹരിദ്രാഭിച്ച ഭസ്മഭിഃ സർവതാപ നിവാരിണ്യൈ കൃഷ്ണമാര്യേ സുമംഗളം ശ്രീനടേശയതീന്ദ്രേണ സദാചിത പദാംബുജ ശ്രീരാമദാസ മുനിനാ സംസേവ്യേ സുമംഗളം സുപ്രഭാത പ്രഭദ്ദിവ്യാം മൈ